ആകാശവാണി കൊത്തകുടം കേന്ദ്രം ഏകചിത്രഗാനം ശീർഷിക്കുന്ന വി എം സി പ്രൊഡക്ഷൻസ് വരെ നിർമ്മിച്ച അന്നമയ്യ ഈ ചിത്രം നുണ്ടി പാട്ടിൽ വിട്ടു.

0: ഉദ്ഘോഷിച്ചിട്ടില്ല. അന്നദാമി എന്ന് വെച്ചിട്ട് കാര്യമാണ് വിവാദസ്പദമായി ഉണ്ടെന്ന് അവനാണ് അവനാണ് കാതോ തെളിവെള്ളമെന്ന് അസ്വദിക്കുന്ന തെളിവെള്ളമെന്ന് ചെപ്പല്ലി
1: അത് അസാധ്യമോ സുസാധ്യമോ തെളിയപ്പെടുന്നത് ഇപ്പോഴും ചെപ്പോ.